0: serem. ഉച്ചക്കലറി ആടവി ഉസരം അജന്ന പോലെ മാപ്പിള ഉറവം മച്ചണയാളെ കല്യാണയാട് കല്യാണ മാലിക്ക് പിടിച്ചത് കോട് മാപ്പിള മാപ്പിള
1: Oh my gosh, the energy on that one. The energy on that one. Wow. Wow. I want to hear you sing every single song tonight.